വചനത്തെ കേട്ടവരെ ഏന്തിന കരങ്ങളെ ഒടുക്കം കരങ്ങളായി മാറ്റിയവരെ ഓ മക്കി നന്ദിയാണ്ടവരെ നിങ്ങൾ അടയ്ക്കലമേ നിങ്ങൾ ആദരവേ ഉമക്ക് നന്ദിയാണ്ടവരെ നല്ല കരങ്ങളെ തട്ടി ആവിയിൽ നിറയുന്ന കരങ്ങളെ തട്ടി കർത്തർക്ക് മഹിമയെ ചെലുത്തുമോ നടത്തിയ വിധങ്ങൾക്കാണ് പാതുകാത്ത വിധങ്ങൾക്കാണ് കൊണ്ടുവന്ന വിധങ്ങൾക്കാണ് കർത്തർക്ക് നന്ദി ചെലുത്തുമോ ഇതുവരെ കർത്തർ നടത്തി വന്ന എല്ലാ വിധങ്ങൾക്കാണ് കരങ്ങളെ തട്ടി കർത്തർക്ക് നന്ദി ചെലുത്തുമോ നന്ദിയാണ്ടവരെ നടത്തി വന്ന വിധങ്ങൾക്കാണ് നടത്തിയ പാതകൾക്കാണ് ഓ കണ്ണീരോട് വിതയ്ത്തതേ ഗംഭീരമായി അറുക്ക ചെയ്തവർക്ക് കുറവുകൾ ഇല്ലാമൽ നടത്തിയവർക്ക് പിള്ളകളെ മറവാമൽ നടത്തിയ ദേവനുക്ക് കൈകളെ തട്ടി നന്ദി എല്ലാ കരങ്ങളും ഉയർത്തി ആണ്ടവരെ പാർത്തി ചൊല്ലുവോം.